തന്നോ സിംപ പിന്ന തന്നോര ദത്തായി ഭുജ സായി ജലായി സനന്ത സാധുവായ.